മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഭഗവാൻ നടപ്പിലാക്കിയിട്ടുള്ള ശ്രീ സത്യസായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ തരം ചികിത്സകളാണ്. കേരളത്തിൽ നിന്നും ചികിത്സയ്ക്കായി പുട്ടപർത്തിയിൽ ചെന്ന് ആവശ്യമുള്ള ചികിത്സകൾ നേടി ആവശ്യമുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ് എത്തിയിട്ടുള്ള ആളുകൾക്കായി പോസ്റ്റ് ഓപ്പറേഷൻ സഹായങ്ങൾ ചെയ്തുവരുന്നു. SRP എന്നറിയപ്പെടുന്ന ഈ പ്രോജക്ട് എല്ലാ വർഷവും ഹൃദയ സംഗമം നടത്തിവരുന്നു. എറണാകുളത്ത് ശ്രീ സത്യസായി സേവാ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹൃദയ സംഗമത്തിൽ നിന്നും
2: നമ്മളെല്ലാവരും ഡോക്ടർമാരാണെങ്കിലും ചെയ്യുന്നത് സാധാരണ ഒരു ക്യാമ്പ് നടത്തും. ക്യാമ്പില് കുറെ മെഡിസിൻസ് ചികിത്സിക്കുകയും അതിനുശേഷം അത് അവിടെ വെച്ച് നിൽക്കും. അതിനുശേഷം എന്താണ് സംഭവിക്കണമെന്നുള്ളത് സംഘാടകർക്കും അറിയില്ല, ഡോക്ടർമാർക്കും അറിയില്ല. അതിൽ നിന്ന് വ്യക്തമായ ഒരു കാരണം കണ്ടുപിടിച്ച് അതിനെ ഫോർവേഡ് ചെയ്ത് അതിനെ ചികിത്സ അതിന്റെ ഫോളോഅപ്പ് നടത്തി ചികിത്സ നടത്തി ഓപ്പറേഷൻ കഴിഞ്ഞ് അതിനുശേഷം SRP മാരിയുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ല അവരുടെ പ്രോഗ്രാം, അവരുടെ റീഹാബിലിറ്റേറ്റ് ഈ ഒരു ട്രോമ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് വന്നിരിക്കുന്ന ഓപ്പറേഷനെ സംബന്ധിച്ചുണ്ടാകത്തുനിന്ന് മാറ്റി റെഗുലർ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് റെഗുലറായിട്ട് അവരെ നോർമലാക്കി കൊണ്ടുവരിക, എന്നിട്ടാണ് അത് നോർമലിലേക്ക് കൊണ്ടുവരിക. അതുവരെ അവരെ കൂടെ നിൽക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് ഞാൻ വളരെയധികം ആദ്യം തന്നെ അനുമോദിക്കുന്നു. എന്റെ ഉള്ളിന്റെ ഉള്ളിലും ഇതേ പ്രവർത്തനം എന്തെങ്കിലും നടക്കട്ടെ എന്ന് ജഗദീശ്വരത്ത് ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കട്ടെ. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് സാറ് പറഞ്ഞമായി തന്നെ സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് വളരെ ടച്ചിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങളാണ്. ഒന്ന് സാറ് പറഞ്ഞത് എല്ലാം സാറിന്റെ ആ നോളജ് ചേർത്തുന്ന സ്പിരിച്വലാണ് പറഞ്ഞതെങ്കിലും ഞാൻ ഒരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ട് ഇത് പ്രൂവ് ചെയ്ത് കാണിക്കുന്ന ഒരു ചികിത്സാ രീതിയുടെ ഒരു സമ്പ്രദായത്തിൽ നമ്മുടെ മെഡിസിൻ അലോപ്പതി മെഡിസിൻ അല്ലെങ്കിൽ മോഡേൺ മെഡിസിന്റെ അതേ ദോഷം തന്നെ ഞാൻ പറയാം. സാറ് പറഞ്ഞത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ WHOന്റെ തന്നെ ഡെഫിനേഷനാണ്, വെറും ഫിസിക്കലായിട്ട് ഒരാളുടെ ഹെൽത്ത് അല്ല, മെന്റൽ ഹെൽത്തും എല്ലാം കൂടെ സൈക്കോളജിക്കൽ മെന്റൽ എല്ലാം വെൽബീയിങ് ആണ് ഒരു ഹെൽത്ത്. അല്ലാണ്ട് വെറും ഒരു ഫിസിക്കലായിട്ട് ഒരാളെ ഹെൽത്ത് എന്നത് കാണുക എന്നുള്ളതല്ല എന്നുള്ളത് സാറ് പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പൊ മോഡേൺ മെഡിസിനിലും ഇത് തന്നെയാണ് പറയാനുള്ളത്. രണ്ട്, സാറ് പറഞ്ഞമാതിരി എല്ലാം കൺട്രോൾ ചെയ്യണത് മൈൻഡാണ്. 16 വർഷങ്ങൾക്ക് മുമ്പായിട്ട് നമ്മുടെ പൂർവ്വന്മാരെല്ലാവരും കാണിച്ചു കൊടുത്തിരുന്ന പല കാര്യങ്ങളും വേദാന്തത്തിലും മറ്റേതിലൊക്കെ കാണിച്ചിട്ടുള്ള ഓരോന്നും പറയുകയുണ്ടായി മൈൻഡാണ്. അതിനുശേഷം പല കാരണങ്ങളും ഇപ്പോൾ അത് എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ മോഡേണായിട്ട് അത് പ്രായോഗികമാണ് എന്നുള്ളത് എന്റെ ഒപ്പം എന്റെ സാറായിട്ടുള്ള ഡോക്ടർ പ്രഭു സാറും ഇതിന് 100% എൻഡോസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് സാറും ഇതിന് 100% ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. മൈൻഡ് ഒരേ ഏജ് ഒരേ പേഷ്യന്റ്

0: വയസ്സുള്ള രണ്ടു പേർക്ക് ഒരേ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരാൾ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും, വേറൊരാള് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. എന്താണ് കാരണം? ഇതിനെല്ലാത്തിനും മൈൻഡ് വർക്ക് ചെയ്യണം, എല്ലാത്തിനും നമുക്കൊരു ശക്തി വേണം, നമുക്ക് ഫൈറ്റ് ചെയ്ത് വേണം, എല്ലാം നമ്മുടെ ഒരു മൈൻഡ് കൺട്രോൾ ചെയ്യും. ഇതിനെല്ലാം ഉപരി നമ്മളെല്ലാത്തിനും മുകളില് ശ്രീധീശ്വരനാണ് ഏറ്റവും മുകളിലുള്ളത്. പുള്ളിയുടെ അനുഗ്രഹമില്ലാണ്ട് ഒന്നും തന്നെ നടക്കില്ല, അത് വേറെ കാര്യം. പക്ഷേ ഡോക്ടർമാരാണെങ്കിലും ആരാണെങ്കിലും അത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ലെവലിൽ വരെ എത്താൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് ആ പേഷ്യന്റ് തന്നെ വിചാരിക്കണം. നമുക്കത് നോർമലായിട്ട് വരാനും നമുക്കത് നോർമൽ സ്ട്രീമിലേക്ക് വരാനും അതിലേക്ക് നോർമലായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു നിശ്ചയം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അതാണ് സാറ് പറഞ്ഞതിന്റെ മെഡിക്കൽ വേർഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ട് പേഷ്യന്റിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ നന്നായിട്ട് ചെയ്യുന്നതും ഒരാൾ എന്തുകൊണ്ട് അത്രയും നന്നായിട്ട് നോർമലായിട്ട് വരാത്തതും ഉള്ളതിന്റെ വ്യത്യാസം. മെഡിക്കൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ ഇതല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും മൈൻഡ് കൺട്രോളിന്റെ അകത്ത് വരുമ്പോൾ ഇൻക്ലൂഡിംഗ് പാരാലിസിസ് വന്നാൽ പോലും ഒരാള് അതയാളുടെ ആ ഒരു ഫിസിയോതെറാപ്പി വഴിയോ അയാളുടെ ആ ഒരു മെന്റൽ സ്ട്രെങ്ത് വഴി അയാളത് നോർമലായിട്ട് നടക്കാനായിട്ട് എനിക്ക് സാറിന് നൂറുകണക്കിന് എക്സാമ്പിൾ സാറിന് പറയാൻ പറ്റുമായിരിക്കും. ഡോക്ടർ പ്രൊഫസർ എന്നെ സംബന്ധിച്ച് ആകെ അഞ്ചെട്ട് പേരുടെ പേരുകളെ പറയാൻ പറ്റും. ഇതിന്റെ ഒരു പവർ കൊണ്ടും അതുകൊണ്ട് മെഡിക്കൽ മാത്രമല്ല നിങ്ങളെല്ലാവരും സ്പിരിച്വൽ ആൻഡ് ആ ഒരു ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഹൃദയ സംഗമം എന്നുള്ള ഇങ്ങനത്തെ ഓരോ ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് ഉത്ഭവിച്ച് വരേണ്ട ചില കാര്യങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും മുൻകൈ എടുത്തിട്ട് ഇത് ഈ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ ഇനിയും ഇതേമാതിരിയുള്ള പരിപാടികൾക്ക് മുൻകൈ എടുത്തിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള എല്ലാ ശക്തിയും ജഗദീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഒരു വേറൊരു കാര്യം ബാബയുടെ ഒരു കാര്യത്തിൽ എനിക്ക് പറയാൻ ഞാനൊരു ഇത് കേൾക്കാൻ ഇടയുണ്ടായി. ഒരു തവണ ഒരു സ്പീച്ചിൽ ഞാൻ കേട്ടതാണ് സ്കെയിൽ ഡൗൺ യുവർ എക്സ്പെക്ടേഷൻ എന്നുള്ളത് മാത്രം. ആ ഒരു വേർഡ് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന സ്ഥലങ്ങളിലെ എല്ലാ സ്ഥലത്തും അഡ്വൈസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ്, അത് നമുക്ക് സന്തോഷമാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ മൈൻഡിനെ പറ്റി പറയുമ്പോൾ നമുക്ക് വേണ്ട സന്തോഷം, സന്തോഷം ആരാ കൺട്രോൾ ചെയ്യണം? നമ്മളാണ് കൺട്രോൾ ചെയ്യണം. സന്തോഷം സന്തോഷിക്കണ എങ്ങനെയാണ്? മൈൻഡിനെ സന്തോഷിപ്പിക്കണ എങ്ങനെയാണ്? നമ്മുടെ പ്രതീക്ഷകൾ എന്താണോ അതിൻ്റെ അകത്ത് ആ പ്രതീക്ഷകൾ കുറയ്ക്കുമ്പോഴും നമ്മുടെ സന്തോഷം കൂടിക്കൊണ്ടിരിക്കും. ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം ആ ഒരു പ്രതീക്ഷ കുറയ്ക്കുമ്പോഴും നമ്മുടെ സന്തോഷം കൂടും. ആ സന്തോഷത്തിലാണ് നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും നമുക്ക് മുൻകൈ എടുത്തിട്ട് മുൻകാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു വേർഡ് എനിക്ക് എപ്പോഴും മനസ്സിൽ തട്ടുന്നതാണ്. അതുകൊണ്ട് ഇതും ഇത്രയും ഇതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
2: ഭക്തിഗാനാമൃതം ശ്രീ അഭിഷേക് രഘുറാം പാടുന്നു.

ഓം ശ്രീ സായിറാം. ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ ശ്രീ സത്യസായി വാണിയിൽ നിന്ന് 1973 ജനുവരി 5 തീയതി ബാംഗ്ലൂരിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ. ഭാരതം സത്യധർമ്മ ശാന്തി പ്രേമമെന്ന സനാതനധർമ്മങ്ങൾക്ക് സമർപ്പിതമാണ്. നിങ്ങളാകട്ടെ മാതൃരാജ്യത്തിന്റെ പ്രതിരോധത്തിനും സ്വാതന്ത്ര്യ സംരക്ഷണത്തിനും ആത്മാർപ്പണം ചെയ്തവരും. ഇത് പൌരാണിക പ്രമാണമായ മാതൃദേവോ ഭവ, ദൈവത്തെ ആരാധിക്കുന്നതുപോലെ അമ്മയെ ആദരിക്കൂ എന്നതിന് ഗുണമാണ്. മാതൃരാജ്യത്തിന്റെ സേവനത്തിന്, ജീവത്യാഗത്തിന് സ്വയം സന്നദ്ധരായവർ മറ്റുള്ളവരുടെ ചെയ്തികളെ ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെ ഉപാസന അത്ര ശക്തവും ആത്മാർത്ഥവുമായതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. സത്യം, ധർമ്മം, ശാന്തി, പ്രേമം എന്ന 4 നെടുംതൂണുകളിലാണ് ഇഹത്തിലും പരത്തിലും സന്തുഷ്ടിയുടെ മനോഹര ഹർമ്മ്യം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയും അവളുടെ പരമമായ ആനന്ദം ഈ സ്തൂപങ്ങളിൽ മാത്രമേ നിർമ്മിക്കേണ്ടൂ. ഭാരതത്തിന്റെ സുരക്ഷ, ഐശ്വര്യം, ഖ്യാതി എന്നിവ യഥാർത്ഥമായി ആശ്രയിക്കുന്നതും അതിലാണ്. ഈ സത്യം നാം വിസ്മരിച്ചിരിക്കുന്നു, അടിസ്ഥാനം അവഗണിച്ചിരിക്കുന്നു. ഇന്നത്തെ ദുരിതങ്ങൾക്ക് കാരണവും അതുതന്നെ. ഈ രാജ്യത്തിന്റെ പ്രതിരോധയജ്ഞങ്ങളിൽ ഈശ്വരൻ നിങ്ങളുടെ പക്ഷത്തുണ്ടായിരിക്കും. നിങ്ങളുടെ ധർമ്മ നിർവഹണത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ദൈവം നിങ്ങളെ നയിക്കുകയും ആവേശം പകരുകയും ചെയ്യും. സത്യം ദൈവമാകുന്നു, സേവനം ആരാധനയും. നിസ്വാർത്ഥമായ സേവനത്തിൽ കൂടിയും കണിശമായ ധർമാനുഷ്ഠാനം കൊണ്ടും ശാന്തിക്കുള്ള സമർപ്പണം കൊണ്ടും നിങ്ങൾ ഭാരതത്തിന്റെയും മാനവരാശിയുടെയും യോഗക്ഷേമത്തെ കൂടുതൽ ഔന്നത്യത്തിലേക്ക് ഉയർത്തുന്നു. തിന്മകളുടെ ശക്തിക്കെതിരെ നന്മ പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ ഈശ്വരൻ നൽകുന്ന നേതൃത്വത്തിന് മഹാഭാരത യുദ്ധം ഒരു നല്ല ഉദാഹരണമാണ്. കൃഷ്ണൻ പാണ്ഡവരുടെ ഹൃദയമായിരുന്നു. പാണ്ഡവരിൽ ജ്യേഷ്ഠ സഹോദരനായിരുന്ന ധർമ്മപുത്രരായിരുന്നു തല, ഭീമസേനൻ രണ്ടാമത്തെ സഹോദരൻ ഉദരവും, അർജുനൻ മൂന്നാമത്തെ സഹോദരൻ കരങ്ങളും, നകുല സഹദേവന്മാർ ഇരട്ടകൾ പാദങ്ങളും. കൃഷ്ണൻ ഹൃദയവും ഈശ്വരൻ വൃഥാ സംസാരിക്കുകയും നിയന്ത്രിക്കുകയുമല്ല. നിങ്ങൾ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം തന്നെ നിങ്ങളുടെ ഹൃദയമായിത്തീരുന്നു. ത്യാഗത്തിൽ കൂടി മാത്രമേ നമുക്ക് ശാന്തിയും ആനന്ദവും ലഭിക്കൂ. ദാനം കൂടുതൽ ആനന്ദവും ഗ്രസനവും നൽകും. ഏറ്റവും ഉയർന്ന ത്യാഗത്തിന് സന്നദ്ധരായവരായതുകൊണ്ട് നിങ്ങൾ ഭാരതത്തിന്റെ ഉത്തമ സന്താനങ്ങളാണ്. നിസ്വാർത്ഥതയിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം പലരും മനസ്സിലാക്കുന്നില്ല. സ്വാർത്ഥ ലക്ഷ്യങ്ങൾ തേടി അവർ വർഷങ്ങൾ പാഴാക്കുന്നു. അവർ ദുരഭിമാനത്താൽ മാതാപിതാക്കളെയോ മുതിർന്നവരെയോ ഋഷിവര്യന്മാരെയോ ആദരിക്കുന്നില്ല. പ്രാർത്ഥനയിൽ കൂടി ഈശ്വരകാരുണ്യം തേടുന്നില്ല. ഇതിന്റെ ഫലമായി ഭാരതം അതിന്റെ ചിരപുരാതന പാരമ്പര്യം കൈവെടിഞ്ഞ് പുത്തൻ പരിഷ്കാരങ്ങളും പ്രവർത്തന രീതിയും സ്വീകരിച്ച് ദുരിതങ്ങളിൽ എത്തിപ്പെടുന്നു. ശരീരം ക്ഷേത്രമെന്ന് ഗീത സൂചിപ്പിക്കുന്നു. അതായത് ഈശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പുണ്യസ്ഥലം. കാശി ഒരു ക്ഷേത്രമാകുന്നു, ഭദ്രാചലം ഒരു ക്ഷേത്രമാകുന്നു, ശരീരക്ഷേത്രം കുരുക്ഷേത്രം പോലെ തന്നെ ധർമ്മക്ഷേത്രവുമാണ്. നന്മയുടെയും പ്രവർത്തനങ്ങളുടെയും വസതി. ക്ഷേത്രത്തിലുള്ള ഈശ്വരൻ ക്ഷേത്രജ്ഞനാണ്. ശിവം ഇല്ലാത്ത ദേഹം ശവം മാത്രമാണ്. അതുകൊണ്ടെപ്പോഴും യഥാർത്ഥ നീ ഈശ്വരനെ അറിയുക. എന്നിട്ട് പ്രാർത്ഥനയിൽ കൂടി സാന്ത്വനം, ജീവസന്ധാരണം, മാർഗദർശനം എന്നിവ തേടുക.

ഓം ശ്രീ സായിറാം. കേരളത്തിന്റെ തനത് കലയായ സോപാന സംഗീതം ജയദേവരുടെ ഗീതാഗോവിന്ദത്തിൽ നിന്നും ദശാവതാരം പാടുന്നത് കരിവള്ളൂർ ശ്രീ കെ വി ശശീന്ദ്രൻ.

ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ബാലവികാസ് പ്രവർത്തിച്ചു വരുന്നു. ബാലവികാസ്.

0: സായിരാം കുട്ടികളെ, എല്ലാവരും മിടുക്കരായിരിക്കുന്നല്ലോ അല്ലേ? പരീക്ഷയെല്ലാം കഴിഞ്ഞോ?
1: ഉവാന്റി,
0: അവധിക്കാലത്ത് ടൂറിന് പോകുന്നുണ്ടോ?
2: ഉവാന്റി, ഞങ്ങൾ വിഷുവിന് പുട്ടപ്പുറത്തിൽ പോകുമെന്ന് അമ്മ പറഞ്ഞു.
0: ഇന്ന് നമുക്ക് പഞ്ചഭൂതങ്ങളെ പറ്റി പഠിക്കാം. പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ?
2: ആകാശം, വായു, അഗ്നി,
3: ജലം, ഭൂമി.
0: ഗുഡ്. പഞ്ചഭൂതങ്ങളിൽ ആകാശത്തെ കുറിച്ച് പഠിക്കാം. ആകാശത്ത് നാം എന്തൊക്കെ കാണാറുണ്ട്?
3: മേഘം, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ,
1: മഴവില്ല്.
0: മഴവില്ലിൽ എത്ര നിറങ്ങളാണുള്ളത്?
1: 7. വിജിയോസ്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്.
0: ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നറിയാമോ?
2: ഞാൻ പറയാം. ഡിസ്പേർഷൻ. ഞാൻ സയൻസിൽ പഠിച്ചിട്ടുണ്ട്.
0: അതെ, ചെറിയ മഴത്തുള്ളികളിൽ സൂര്യന്റെ ശുഭ്രകിരണങ്ങൾ പതിക്കുമ്പോൾ മഴത്തുള്ളികൾ ഒരു സ്ഫടികം പോലെ, പ്രിസം പോലെ പ്രവർത്തിച്ചാണ് ഈ 7 നിറങ്ങൾ ഉണ്ടാകുന്നത്.
3: ഇത് പഠിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ടീച്ചർ ഒരു കാര്യം പറഞ്ഞു. വൈറ്റ് ലൈറ്റിൽ നിന്ന് 7 നിറങ്ങൾ ഉണ്ടായ പോലെയാണ് ഈശ്വരനിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്നതെന്ന്. ഈശ്വരനിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു.
0: വളരെ ശരിയാണ്. നമ്മുടെ മനസ്സും ഒരു സ്ഫടികമായി പ്രവർത്തിച്ച് ഈ പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങളെ ആസ്വദിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആരാണ് പ്രപഞ്ചത്തിലെ ഈ പഞ്ചഭൂതങ്ങളെയെല്ലാം സൃഷ്ടിച്ചത്?
1: ഈശ്വരൻ അല്ലേ?
0: സൃഷ്ടിയിലെ ഈ പഞ്ചഭൂതങ്ങൾക്ക് തമ്മിൽ പരിപൂർണമായ ഐക്യമുണ്ട്. നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളുടെ സമതുലനാവസ്ഥ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം.
4: അതുകൊണ്ടെന്താ ഗുണം?
0: അങ്ങനെ സാധിച്ചാൽ നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കും. അതിന്റെ ഫലമായി പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളുടെ സമതുലനാവസ്ഥയും ഭഞ്ജിക്കപ്പെടാതെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും. ഒന്നും അധികമാകാനോ കുറയാനോ പാടില്ല. അതിനെപ്പറ്റി ഒരു കഥ പറയട്ടെ?
2: ആ കഥ ഞങ്ങൾക്കിഷ്ടമാണ്.
0: രാകേഷ് എന്നു പേരായ ഒരു കുട്ടിയുണ്ടായിരുന്നു. വീട്ടിൽ മേശപ്പുറത്ത് കുപ്പിയിൽ കപ്പലണ്ടി വെച്ചിരിക്കുന്നു. രാകേഷ് കൊതിയോടുകൂടി തന്റെ കുഞ്ഞി കൈ ഭരണിയിലിട്ട് കൈ നിറയെ കപ്പലണ്ടി വാരിയെടുത്തു. അവൻ തന്റെ കൈ ഭരണിയിൽ നിന്ന് പുറത്തെടുക്കുവാൻ ശ്രമിച്ചു. അയ്യോ,
3: എന്താ, എന്തുപറ്റി? കൈ പുറത്തേക്കെടുക്കാൻ പറ്റാതായോ?
0: അതെ, അവൻ നിരാശയോടെ കരയാൻ തുടങ്ങി.
1: കപ്പലണ്ടി താരയിടാൻ സങ്കടം അല്ലേ?
0: അവന്റെ അച്ഛൻ രാകേഷിനോട് പറഞ്ഞു, കപ്പലണ്ടി താഴെയിട്ട് പറ്റുന്നത് മാത്രം എടുക്കുക. അതനുസരിച്ച് കുറച്ച് താഴെ ഇട്ടപ്പോൾ കൈയെടുക്കാൻ സാധിച്ചു. തനിക്ക് ആവശ്യമുള്ള കപ്പലണ്ടി കിട്ടി. സന്തോഷവുമായി. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്?
2: നമുക്ക് ആവശ്യമുള്ളതേ നാം എടുക്കാവൂ.
0: അതെ, ഒന്നും അധികമാവാനോ കുറയാനോ പാടില്ല. അതാണ് ബാലൻസ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈശ്വരൻ ആദിശബ്ദം ഉച്ചരിച്ചു.
4: ഓമല്ലേ?
0: ശബ്ദത്തിനെ ഉൾക്കൊള്ളാനായി ആകാശത്തെ സൃഷ്ടിച്ചു. ആകാശത്തിന് അനിയന്ത്രിതമായി സർവത്ര വ്യാപിക്കുന്നതിനുള്ള കഴിവുണ്ടായി.
2: അതാണ് ആകാശം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് അല്ലേ?
0: ആകാശത്തിന് എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാൻ കഴിയും. പൂർവികന്മാർ ആകാശത്തെ ഈശ്വരനായി ആരാധിച്ചിരുന്നു. അവർ ആകാശത്തിന് നാദബ്രഹ്മം എന്ന പേര് നൽകി. അത് പ്രണവശബ്ദത്തെ ഉൾക്കൊള്ളുന്നതാണ്. ആകാശത്തിന്റെ സ്വഭാവം ശബ്ദമാണ്. എല്ലാ ശബ്ദങ്ങളും ബഹിർഗമിക്കുന്നത്
4: ഓം എന്ന ശബ്ദത്തിൽ നിന്നാണ്.
0: ഓം എല്ലാ വസ്തുക്കളുടെയും ഊർജത്തിന്റെ ഉറവിടമാണ്. ആകാശത്തിന് വികസനം എന്ന ഒരു സ്വഭാവവുമുണ്ട്, അതായത് എക്സ്പാൻഷൻ. അതുപോലെ നാം നമ്മുടെ ഹൃദയത്തെ വികസിപ്പിക്കണം.
1: ബ്രോഡ് മൈൻഡഡ് ആവണം, നാരോ മൈൻഡഡ് ആവരുത് അല്ലേ?
0: അതെ, ഹൃദയത്തെ വികസിപ്പിച്ച് അതിൽ പ്രേമം കൊണ്ട് നിറയ്ക്കണം. ഹൃദയത്തെ വികസിപ്പിക്കുമ്പോൾ നമുക്ക് ആരോടും ഒരു വെറുപ്പും ഉണ്ടാകില്ല.
2: അപ്പോ ആരെയും ഉപദ്രവിക്കാൻ തോന്നില്ല.
0: ഒരു കഥ പറയാം. ജപ്പാനിൽ കശാവ എന്നു പേരായ ഒരു മഹാൻ ജീവിച്ചിരുന്നു. ജപ്പാനിലെ മഹാത്മാഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരു ചെറിയ പട്ടണത്തിൽ ഉത്കൃഷ്ടമായ ആദർശങ്ങളോടുകൂടി ഒരു എളിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത്.
3: എല്ലാവരും അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നിരിക്കും അല്ലേ ആണ്ടി?
0: അതെ. ആ പട്ടണത്തിൽ ഒരു കുപ്രസിദ്ധനും എല്ലാവരോടും വളരെ മോശമായി പെരുമാറുന്നവനും ആയ ഒരു മനുഷ്യനുണ്ടായിരുന്നു.
1: അയാളെ ആർക്കും ഇഷ്ടമുണ്ടായി കാണില്ല അല്ലേ?
0: അതെ. കശാവയെ എല്ലാവരും പുകഴ്ത്തുന്നത് കൊണ്ട് അയാൾക്ക് കശാവയോട് വെറുപ്പ് തോന്നി. മാത്രമല്ല, കശാവയെ എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണമെന്നും അയാൾ തീരുമാനിച്ചു.
4: അയ്യോ, എന്നിട്ട്?
0: ഒരു ദിവസം അയാൾ കശാവയുടെ ഭവനത്തിലെത്തി. ശബ്ദം കേട്ട് കശാവ ഉണർന്നു. ദേഷ്യത്തോടുകൂടി തന്നെ കൊല്ലാനടുക്കുന്ന അയാളെ കണ്ടു. പക്ഷേ കശാവയ്ക്ക് ഭയം തോന്നിയില്ല.
3: ഈശ്വര, എന്നിട്ട്?
0: കശാവ കൈകൾ കൂപ്പി ഈശ്വരനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവമേ, ഇയാൾക്ക് വിവേകം നൽകണമേ. ഇയാളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
2: ഓ, എത്ര നല്ല മനുഷ്യൻ അല്ലേ?
1: അയാൾക്ക് അത്ഭുതം തോന്നിയില്ലേ? ദുഷ്ടനായ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ?
0: തീർച്ചയായും. കശാവയുടെ സ്നേഹമസൃണമായ പുഞ്ചിരി കണ്ട് മാനസാന്തരം വന്ന അയാൾ കശാവയുടെ കാൽക്കൽ വീണ് കരയാൻ തുടങ്ങി. അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കണ്ണുനീർ തുടച്ചു കൊടുത്തിട്ട് കശാവ പറഞ്ഞു, വിഷമിക്കരുത്, തെറ്റ് ചെയ്യുന്നത് മനുഷ്യ സഹജമാണ്, അത് പൊറുക്കുക എന്നത് ദൈവികമാണ്.
3: യേശുദേവനും ഇതുപോലെ പറഞ്ഞിട്ടില്ലേ, കർത്താവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയില്ല, ഇവരോട് പൊറുക്കണമേ.
0: ദുഷ്ടനായ ആ മനുഷ്യൻ കശാവയുടെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് ഒരു നല്ല മനുഷ്യനായി തീർന്നു.
4: ഹൃദയം ആകാശം പോലെ വിശാലമാകുമ്പോൾ ദുഷ്ടരെ നന്നാക്കുവാൻ സാധിക്കും അല്ലേ ആന്റി?
0: ആകാശത്തിന്റെ സ്വഭാവം എന്താണെന്നാണ് പറഞ്ഞത്?
1: ശബ്ദം.
0: ഓം എന്ന പ്രണവശബ്ദത്തെ ഉൾക്കൊള്ളുവാനാണ് ആകാശത്തെ സൃഷ്ടിച്ചത്. ആകാശത്തിൽ നിന്നാണ് വായു, ജലം, അഗ്നി, ഭൂമി ഇവ ക്രമാനുസാരമായി സൃഷ്ടിച്ചത്. നമ്മൾ എന്ത് ശബ്ദമുണ്ടാക്കിയാലും അത് ആകാശത്തിൽ ലയിച്ചു ചേരുന്നു. ഒരു യഥാർത്ഥ ഭക്തൻ നാമം ജപിക്കുമ്പോൾ അത് ആകാശത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നു.
2: ഇപ്പോ ആകാശത്തിൽ നിറയെ സിഗ്നലുകൾ നിറഞ്ഞിരിക്കുകയല്ലേ?
1: അതെ. ന്യൂഇയറിന് ഫോൺ ചെയ്യാൻ നോക്കിയാൽ നെറ്റ്വർക്ക് ജാം ആണെന്ന് പറയും.
0: നമുക്കത് ഈശ്വരനാമം കൊണ്ട് ജാമാക്കണം. അതിനാണ് ബാലവികാസ്. നാമജപത്തിന്റെ മാഹാത്മ്യത്തിന്റെ ഒരു കഥ പറയാം.
4: ഹായ്, പറയൂ ആന്റി.
0: ജാനാബായി എന്നു പേരുള്ള ഒരു സ്ത്രീയുണ്ടായിരുന്നു. അവർ വലിയ പാണ്ഡുരംഗ ഭക്തയായിരുന്നു. രംഗ രംഗ എന്ന് അവർ സദാസമയവും ജപിച്ചുകൊണ്ടിരുന്നു. വീട്ടുജോലി ചെയ്യുമ്പോഴും അവർ ഈ നാമം ഉരുവിട്ടുകൊണ്ടിരുന്നു.
2: എന്റെ അമ്മ എപ്പോഴും സായിറാം ജപിച്ചുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കുക.
0: ഒരു ദിവസം നാമദേവൻ എന്ന മഹാഭക്തനായ സിദ്ധപുരുഷനെ ജാനാബായി കണ്ടു. ഞാൻ ഉണ്ടാക്കുന്ന ചാണകവരളികൾ കളവ് പോകുന്നു സ്വാമി. ജാനാദേവി അദ്ദേഹത്തോട് പരാതിപ്പെട്ടു.
3: ആരാ ചാണകവരളി കട്ടുകൊണ്ടു പോകുന്നത്?
1: നാമദേവൻ എന്തു പറഞ്ഞു?
0: നിങ്ങൾ ഉണ്ടാക്കുന്ന വരളികൾ എങ്ങനെ തിരിച്ചറിയാം എന്നു ചോദിച്ചു. ഞാൻ എപ്പോഴും ഭഗവൻ നാമങ്ങൾ ജപിക്കുന്നതിനാൽ ആ ചാണകവരളികളിൽ നിന്നും ഭഗവത് നാമം കേൾക്കാൻ കഴിയും.
4: അതെയോ? പിന്നെ?
0: അവർ ഭവനത്തിൽ നിന്ന് താൻ ഉണ്ടാക്കിയ ഒരു ചാണകവരളി എടുത്തുകൊണ്ടുവന്നു. നാമദേവന്റെ കാതിനോട് ചേർത്തു പിടിച്ചു. എന്തത്ഭുതം! അതിൽ നിന്ന് രംഗ രംഗ പാണ്ഡുരംഗ എന്ന ശബ്ദം വരുന്നത് അദ്ദേഹം കേട്ടു.
2: ഇതെങ്ങനെ സത്യമാകും? അദ്ദേഹം എന്തു പറഞ്ഞു?
0: തന്റെ മുമ്പിൽ വെച്ച് ഒരു ചാണകവരളി ഉണ്ടാക്കാൻ പറഞ്ഞു. അവർ നാമം ജപിച്ചുകൊണ്ട് വരളി ഉണ്ടാക്കി. അത് നാമദേവന്റെ കാതിൽ വെച്ചു.
3: അപ്പോഴും ഭഗവത് നാമം കേട്ടു അല്ലേ?
0: നാമജപത്തിന്റെ മഹത്വം അത്ര അതീതമാണ്. മനുഷ്യ ചിന്തകളും വാക്കുകളും സർവവ്യാപിയായ ആകാശത്തിൽ എന്നെന്നും നിലനിൽക്കുന്നു.
4: ചിന്തകളും വാക്കുകളും എന്നെന്നും നിലനിൽക്കുന്നുവെന്നോ?
0: അതെ, സ്വാമി എപ്പോഴും പറയുന്നതും അത് തന്നെ. നമ്മുടെ ചിന്തകൾ നന്നാകണമെന്ന്, നമ്മുടെ വാക്കിന്റെയും പ്രവൃത്തിയുടെയും പുറകിൽ ചിന്തയായ കാരണം ചിന്ത പവിത്രമാക്കുക.
2: അപ്പോൾ വാക്കും പ്രവൃത്തിയും ശുദ്ധമാകും.
4: പക്ഷേ അതിനെന്താ ചെയ്യാ?
0: ഭഗവാൻ പറയുന്നു, ചിന്ത ശുദ്ധീകരിക്കുവാനുള്ള എളുതായിട്ടുള്ള വഴി ക്ഷമ ശീലിക്കുകയാണ്. നിങ്ങളെ ഉപദ്രവിക്കുന്നവനോട് പോലും ക്ഷമിക്കുക. ക്ഷമയാണ് ഈശ്വരനിലേക്കുള്ള ദിവ്യപാത. അതുപോലെ നാവിനെ നിയന്ത്രിക്കുക. വാക്കുകൾക്കുള്ള ശക്തി പോലെ മറ്റൊന്നിനും അത്ര ശക്തിയില്ല. അതുകൊണ്ട് തന്നെ സംസാരം പൂർണമായും നിയന്ത്രിതമായിരിക്കണം.
3: അപ്പോ നിശബ്ദരായിരിക്കണം എന്നർത്ഥം.
0: നാവ് ചലിക്കാതിരുന്നാലും നിശബ്ദതയാകുകയില്ല. നാവ് നിശബ്ദമാകുന്നതോടൊപ്പം മനസ്സിലെ ചിന്താപ്രവാഹവും നിലയ്ക്കണം. നിങ്ങളുടെ കാലിടറിയാൽ എന്തുപറ്റും?
1: ചിലപ്പോൾ ഫ്രാക്ചർ. ഡോക്ടറെ കണ്ട് ശരിയാക്കും.
0: പക്ഷേ നാവിടറിയാൽ മറ്റൊരാളുടെ മനസ്സിന് അത് കഠിനമായി മുറപ്പെടുത്തും. അതിന് ഒരു ഡോക്ടർക്കും ശരിയാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മധുരവും നന്മ നിറഞ്ഞതുമായ വാക്കുകൾ ഉപയോഗിക്കൂ. അല്ലയോ നാവേ, നിനക്ക് ഇഷ്ടം മധുരമല്ലേ? എങ്കിൽ എന്തുകൊണ്ട് മധുരമായ ഭഗവത് നാമം ജപിച്ചുകൂടാ?
4: അതെ, അത് ആകാശത്തിൽ നിലനിൽക്കും.
0: അത് തന്നെ. നമുക്കിന്ന് മധുരമായ ഭഗവത് നാമം ജപിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.

0: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: പ്രിയ ശ്രോതാക്കളെ, സായിറാം റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ശ്രീ സത്യസായി മീഡിയ ഫൗണ്ടേഷൻ, ശ്രീ സായി വിദ്യാവിഹാർ, തിരുവാലൂർ, ആലുവ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള. പിൻകോഡ് 683511. ഇമെയിൽ അഡ്രസ് സായി സന്ദേശ് @sify.com. സായിറാം.